0: ഇതായി പോണ്ട ട്യൂൺ ബാലതീ നിക ഗാനം ഗാനിവ
1: അബി അന്നാദർനേ അബി ചണ്ണുക അബി റസിക റസിക അബി അണ്ട ദീല ദീല അലുത്മ തേഗ് മന്ദാരം ഹെൻ ദേവി ഹൻ ആ

അമ്മോ ഹരേ, അതേ രസനാദിക്ക് ലഡവലാലുനെ ഇന്നേ അരോട് അഞ്ജനി അമ്മക്ക് വിനി വരെ ഏഹിന്താ സനീപ് വന്ന ഉമ്മയെ കാക്കില്ലല്ല പുതുമോ അതേ അതെന്നേ ഒന്നുതാൻ സനീപായി හැබැයි වැඩේ කියන්නේ ලෙඩාට උම දුන්නේ තවත් ලෙඩෙක්. ආදරින් ඔයාවයි. නයනා රූපිකා නිරෝධ පබෝදට හැන්සර් අසුනාදී ඊගාවට නයනා. කවුදනේ තව ජයනී මංජලා සමන් බණ්ඩාර ප්‍රියන්ත සමරනායක හිමේෂ් ഐറങ്കിണി അമ്മ ലേലി ഐറങ്കിണി റൊഹാൻ കട്ടി മാതരം ഇക്കത്ത് കിടകാണ് ലാസ്റ്റിക്കല്ല തന്നെ സിന്ധു സേരമ ടിക്ക മഹാന്ന് വൽപീട്ടമൊല്ലി ഉപ്പാലിയായ കഥാക്കല വെഹല ഇകുലണ്ടനും പായലുതായി ദമ്മി തുഷാൻ ബിഹിരംഗ കട്ടിയമ്മ തെക്കത്ത് കിടകാണ് മീ സിന്ധു ആയിത്തിരി സിന്ധു ഒക്കുമറ്റിക്കായ അഹന്ന് മീ സിന്ധു അഹന്നയാണ് കളിയും മമ്മകെ ഗ്യാലമ്മയിട്ട് മതാക്കിരുന്നോ പാഡ്സ് ലങ്കത്തിയാകാൻ ഹൊന്ത പുരുദ്ധാക്കരുത് ഹാൻഡ് ബാഗ് ഇക്കേതോ ആകെ കായിക്കേത് ഹെമനത്താങ് ഓഫീസിക്ക് ലൊക്ക ഇക്കേതോ ഇസ്കോലിക്ക് ഇനിയും ബാഗ്സ് ഉള്ളത് එමනතන් ක්ලාස් ගෙදෙන බෑග් එකේ උනත් ස්ටෑන්ඩ් බයි නම් තියාගන්නම ඕනේ හරිද? හදිසි වෙලාවට කඩේ දුව දුව ඉන්න බෑනේ. ඉතින් ඒ නිසා ඔවා ළඟ තියාගන්න එක හොඳ පුරුද්දක්. ආදරණීය අම්මලට මතක් කරනවා දරුවන්ටත් ඒ හොඳ පුරුද්ද ඇති කරන්න හරිද? ඉතින් ඒ නිසා ෆෙම්ස් ඇය අරගන්න මාවට මාකට් එකේ ගන්න තියෙන සාධාරණම පෑඩ් එක තමයි ෆෙම්ස් ඇය කියලා කියන්නේ. ගානත් සාධාරණයි. ඒ වගේම තමයි ඔයාට ඇඳගෙන ඉන්නත් හරිම පහසුයි. ලීක් වෙන්නෙත් නෑ.

മമ്മേ ഗായാനോ ബെറ്റ മന്ദന്നേ ഗോബദന്നോ ദികില മമ്മേ ഗായാനോ ബെറ്റ ഒയാടൈ ഹണ്ട ഗസന്നേ ഒയസ് തെകൈ മണ്ട ബാലന്നോനേ ഒയകട ഹണ്ടൈ മട ഹണ്ണോനേ Mangos magane, obama chuna dunno be hatha vesti.